ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് തൃശ്ശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞത് കുട്ടികൂടാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജയക്കടാവിൽ കുട്ടി ആർജയ നില. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലോ? അതൊരു കുഴപ്പം പിടിച്ച ടോപ്പിക്കാണ് കേട്ടോ. ലഹരി. പുള്ളി സത്യത്തിൽ നായകനും വില്ലനുമാണെന്നേ പറഞ്ഞു തരാം. മക്കൾ നന്നായി വലിയവരാകണം എന്നല്ലേ എല്ലാ പേരൻസിൻ്റെയും ആഗ്രഹം. ഇവിടെ ലഹരി ഒരു വില്ലനായി അവരുടെ സ്വപ്നങ്ങളും മക്കളുടെ ജീവനും തകർക്കും. ഇനി നായകനാണെങ്കിലോ? നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും അംബാനിയും ഒക്കെ ലഹരിക്ക് പുറകെ പോയവരായിരുന്നേ. പക്ഷേ അത് വിജയിക്കണമെന്ന ഒരു ലഹരിയായിരുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കിടാവിൽ കുട്ടി ആർജെ നീള.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ആർജെ കിടാവ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നില. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും. അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ.
1: അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്.
2: ലവ് സ്റ്റോറിയാ?
1: അതെ, എനിക്കൊരു അമ്മാവിന്റെ മകളുണ്ടായിരുന്നു. എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണ്. ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തവരിടിച്ച് മരിച്ച്.
2: എന്നിട്ട്
1: എന്ത് ചെയ്യാൻ? അമ്മാവിന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു.
0: എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാട്ടോ. ഒന്നുകൂടെ പറയാം, 9072879090. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ആർജെ കിടാവിൽ, കുട്ടി ആർജെ നിലാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകാണാൻ ആർജെ കിടാവ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നില. നമ്മുടെ എഡിസൺ അല്ലേ, തോമസ് ആൽവാ എഡിസൺ. അദ്ദേഹത്തിന് വേറൊരു ലഹരിയായിരുന്നു എപ്പോഴുണ്ടായിരുന്നത്, ഇന്നോവേഷൻ, കണ്ടുപിടുത്തങ്ങൾ നടത്തുക എന്ന ലഹരി. അതിനിടയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പോലും മറന്നുപോകും. മണ്ടൻ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ ലഹരി തിരുത്തിയെഴുതിയത് ഒരു ചരിത്രത്തെ തന്നെയായിരുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കിടാവിൽ കുട്ടി ആർജെ നീളാം.

Hello, we are back on stage. This is my Radio 90 from കേട്ടറിഞ്ഞ കൂട്ടുകടാൻ. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കടാവിൽ കുട്ടി ആർജെ നില. ഞങ്ങളുടെ ഓഫീസിനടുത്ത് ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു അങ്കളുണ്ട് കേട്ടോ. ജോലി ചെയ്യുക എന്ന് മാത്രമാണ് പുള്ളിയുടെ ലഹരി. ഉച്ചയോട് കഴിക്കുന്നത് 4 മണിക്ക് ശേഷം. പുലർച്ചെ ആയിരിക്കും മിക്കവാറും ഉറക്കം. പുറം ലോകത്ത് എന്നാ നടക്കുന്നത് പോലും അദ്ദേഹത്തിന് അറിയില്ല. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കടാവിൽ കുട്ടി ആർജെ നീല.

ഹലോ, വി ആർ ബാക്ക് ഓൺ സ്റ്റേജ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ കിടാവിൽ, കുട്ടി ആർ ജെ നീല. ലഹരി ഒരു നായകനായും അതൊരു ദുരന്തമായും മാറി വരൂട്ടോ. റോണി കോൾമാനെ അറിയില്ലേ? 8 തവണ മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻ. പുള്ളിയുടെ ശരീരമായിരുന്നു പുള്ളിയുടെ ലഹരി. ആ ലഹരി കൊണ്ട് പുള്ളി പലപ്പോഴും ഓവർ ട്രെയിനിങ് ചെയ്യും. ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ ഒന്നും കാര്യമാക്കിയില്ല. അത് പുള്ളിയെ എത്തിച്ചത് എന്നേക്കുമായി വീൽ ചെയറിലേക്കായിരുന്നു. സ്റ്റേ കൂൾ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ കിടാവിൽ, കുട്ടി ആർ ജെ നീല.

ഹലോ, വി ആർ ബാക്ക് ഓൺ സ്റ്റേജ്. ദിസ് ഇസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ കൂട്ടുകൂടാ. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ നീള. കൂട്ടുകാരെ, മോശം ലഹരികൾ, അതായത് ലഹരി മരുന്നുകളും മദ്യവും മാത്രമല്ല മോശം ശീലങ്ങളും അപകടം തന്നെയാണ്. അപ്പോൾ പിന്നെ മോശം ലഹരികളോട് നോ പറയാൻ മടിക്കല്ലേ? കാരണം ഇത്തരം ശീലങ്ങൾ പിന്നെ ജീവിതത്തിന് ഒരു ഭാഗമായിത്തീരും, പിന്നെ ലൈഫ് നമ്മുടെ കയ്യിന്ന് പോകും എന്നേക്കുമായി. സോ ജസ്റ്റ് ചിൽ ഔട്ട്. ദിസ് ഇസ് മൈ റേഡിയോ 90.5 കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ ക്ലാവിൽ കുട്ടി ആർ ജെ നീള.

ஹலோ, வி ஆர் பேக் ஆன் ஸ்டேஜ். திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிஞ்சா கூட்டுக்கூடா. இன்னும் நீங்களோட போமல்லாத ஆர்ஜே கிராவல் குட்டி ஆர்ஜே நில. அப்போ நல்ல ശീലങ്ങൾ ஒரு ശീലമാക്കിയാലോ പിന്നെ നമ്മൾ സെറ്റായി പിടിച്ചാ കിട്ടില്ല. നമ്മുടെ സ്വപ്നങ്ങൾ ചെയ്യാനി നല്ല ശീലങ്ങൾ നമ്മെ ഹെൽപ്പ് ചെയ്യും. നല്ല ശീലങ്ങൾ നമ്മെ ലൈഫിൽ പതുക്കെ ചിട്ടകൾ കൊണ്ടുവരും. അപ്പോൾ പിന്നെ നമ്മുടെ ഹെൽത്തും ഒക്കെ ഓർക്കുക. ഹെൽത്ത് ഈസ് വെൽത്ത്. സ്റ്റേ കൂൾ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ കിടാവിൽ കുട്ടി ആർജെ നിലാ.

ढोल पेटनम, लव लस्ट डबल कष्ट बड़ा ढीटनम।

ഹലോ, വി ആർ ബാക്ക് ഓൺ സ്റ്റേജ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ നില. ആദ്യം ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ആർക്കൊക്കെയാണ് ഡോക്ടറാകണം, ടീച്ചറാകണം, പോലീസാകണം, പൈലറ്റാകണം, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനാകണമെന്ന സ്വപ്നമുള്ളത്? എനിക്ക് ഉറപ്പാണ് ഏതെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാകും എല്ലാവർക്കും. സ്റ്റേ കൂൾ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ നിലാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ആർജെ കിടാവിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നീല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഓരോരുത്തർക്കും ഓരോരോ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ കൂട്ടുകാരെ, ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ നമ്മൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കേണ്ടേ? നമ്മുടെ ജീവിതത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഒന്നാണ് രാസലഹരി. രാസലഹരി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആരോഗ്യത്തിന് ഹാനികരമായ ചില വസ്തുക്കളും ശീലങ്ങളുമാണ് ലഹരി. ചില കൗതുകം കൊണ്ടോ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടോ അത് പരീക്ഷിക്കാറുണ്ട്. എന്നാൽ ഒരിക്കൽ തുടങ്ങുന്ന ചില ശീലങ്ങൾ പിന്നെ ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. സ്റ്റേ കൂൾ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പമുള്ളത് ആർജെ കിടാവിൽ, കുട്ടി ആർജെ നീല.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം ആർജെ കിടാവിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നില. നമ്മുടെ ശരീരം ദൈവം തന്ന ഒരു വലിയ സമ്മാനമാണ്. അതിനെ നന്നായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നല്ല ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, കളിക്കുക, നന്നായി ഉറങ്ങുക, ഇവയാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാം. കാണാവുന്ന അത്രയും വലിയ സ്വപ്നങ്ങൾ കാണുക, അതെന്നും ശീലിക്കുക. അപ്പോൾ അതൊരു ലഹരിയായി മാറും. നമ്മളെ ഒരു ഡ്രീം ചേസറാക്കി മാറ്റുന്ന സുന്ദര സ്വപ്നങ്ങൾ. സ്റ്റേ കൂൾ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കിടാവിൽ, കുട്ടി ആർജെ നില.
1: മഹറിന് സമമായി അവളെ സ്വീകരിക്കാൻ

0: ഒറ്റവാളി അലമ്പു വിത്തുകൾ ഇതൊക്കെ വരുവാടാത്തപ്പെട്ടതായി
1: അടിച്ചമർത്തിയാൽ
0: ശ്രമിച്ചിടേണ്ട വാളും എത്തി അടുത്തു നൽകുന്നുണ്ട് കാവലായി ചങ്കുകാട്ടി ജയിച്ചു ശീലമില്ല തോൽവിയിൽ കുരുത്തത്
2: ശരി വന്നു വന്നുമാര് നമ്മളെക്കാളും കുഴപ്പമുണ്ട്
3: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും

0: ഇത്
1: ഞാൻ വിട്ടു തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വേണ്ടി.

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്തേ.
0: നോക്കണല്ല പറഞ്ഞു.
2: പിന്നെ
0: പോവേ,
2: റൊമാൻറ്റിക് അറിയില്ല.
0: എന്തിനാ അതിലേക്ക് നിർണ്ണയം? എന്തിനാ കാണിക്കണത്
2: ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ആർജെ കിടാവ്. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നില. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ.
1: അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്.
2: ലവ് സ്റ്റോറിയാ?
1: അതെ, എനിക്കൊരു അമ്മാവിന്റെ മകളുണ്ടായിരുന്നു. എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തവരെല്ലോരിടിച്ച് മരിച്ച്.
2: എന്നിട്ട്
1: എന്ത് ചെയ്യാൻ? അമ്മാവിന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു.
0: എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാട്ടോ. ഒന്നുകൂടെ പറയാം, 9072879090. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ കിടാവിൽ, കുട്ടി ആർജെ നില.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ കൂട്ടുകാട് ആർജെ കിടാവിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ നില. ജീവിതം മനോഹരമാണ്, സ്വപ്നങ്ങൾ വിലപ്പെട്ടതാണ്, ലഹരിയല്ല ലക്ഷ്യങ്ങളാകട്ടെ നമ്മുടെ കൂട്ടുകാരൻ. ആരോഗ്യകരമായ ഒരു നാളേക്കായി ലഹരിയോട് നമുക്ക് ഒരുമിച്ച് ഇല്ല പറയാം, എന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ ചേസ് ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഷോർട്ട് ടൈം തീരാറായിട്ടോ? അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു കുട്ടി ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ദിസ് ഇസ് ആർജെ നില സൈനിങ് ഓഫ് ഫ്രം ആർജെ കിടാവ്. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, ദിസ് ഇസ് മീ ടീച്ചർ ആർ ജെ ലവിന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സോ വെൽക്കം ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. ഞാൻ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുകയാണ്. സോ ഐ എം സോ എക്സൈറ്റഡ് ടു ബി ഹിയർ. സോ നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്കൂളൊക്കെ തുറന്ന് അസൈൻമെൻറ്റ്സ്, ക്ലാസ്, എക്സാംസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ ഇനി ഒരു ബിസി ഷെഡ്യൂളിലേക്ക് പോവുകയാണ് അല്ലേ. സോ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നമുക്കൊക്കെ ഇത്തിരി എൻജോയ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് എല്ലാവരും ഈ ഒരു വീക്കെൻഡിലായിരിക്കും ഒത്തുകൂടുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് കുറേ ബ്യൂട്ടിഫുൾ സോങ്സ് കേൾക്കാം. സോ സ്റ്റേ ട്യൂൺഡ് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ലവിന.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന. അപ്പൊ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: നീ എങ്ങനെയാ ഇവിടെ എത്തിയത്?
2: അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്.
1: ലവ് സ്റ്റോറിയാ?
2: അതെ, എനിക്കൊരു അമ്മാവിന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി.
3: ഒരു തവരില്ലോരിടിച്ച് മരിച്ച്.
1: എന്നിട്ട്?
2: എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവിന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു.
0: എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും അതോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കുറച്ച് നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന.

My Radio 90 FM. கேட்டறிஞ்சு கூட்டுகூடா.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. നിങ്ങളുടെയോ എൻ്റെയോ സുഹൃത്താകാം വളരെ നല്ലൊരു വിദ്യാർത്ഥി, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരാൾ. പക്ഷേ ഒരിക്കൽ മാത്രമെന്നൊരു തീരുമാനം അവൻ്റെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ആ ഒരിക്കൽ മാത്രമെന്ന തീരുമാനം എന്തായിരുന്നെന്നോ? ഒരു ദിവസം സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ലഹരി പരീക്ഷിച്ചു. സോ അവൻ കരുതിയത് നിയന്ത്രണം തൻ്റെ കയ്യിലാണെന്നാണ്. പക്ഷെ പിന്നീട് നിയന്ത്രണം ലഹരിയുടെ കയ്യിലായി. സോ കൂട്ടുകാരെ, ലഹരി നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാറില്ല. സോ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പതിഞ്ഞിരിക്കുന്ന അപകടങ്ങളുണ്ട്. സോ അതെല്ലാം നമുക്ക് വഴിയെ കേൾക്കാം. സ്റ്റേ ട്യൂൺ ഇൻ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിനാണ്.

സോ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ മക്കൾക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഇതിന്റെ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് അറിയാൻ ഡ്രഗ് അഡിക്ഷൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ വ്യക്തിയിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക, പുതിയതായിട്ടൊരു കൂട്ടുകെട്ട്, സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാവുന്ന വ്യത്യാസം, പെട്ടെന്ന് ദേഷ്യം വരിക, സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻ, വിറയലുണ്ടാവുക, പൈസയോടുള്ള അമിതമായ ആക്രാന്തം എന്നിങ്ങനെ പല കാരണങ്ങളും ഇതെല്ലാം ഒരു വ്യക്തി ലഹരിയിലേക്ക് അടിമപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ്. എല്ലാ സൂചനകളും ഇതുപോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് കേട്ടതിന് ശേഷമാവാം. സോ സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

ബ്യൂട്ടിഫുള്ളായ സോങ്സിന് ശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മുടെ തിളക്കം സിനിമയിലെ നടൻ ദിലീപ് തന്റെ അലിയനായ സലീം കുമാറിന് കഞ്ചാവ് കൊടുത്തിട്ട് അനായസമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും ഓർത്തിരുന്ന് ചിരിച്ചിട്ടുള്ള ഒരു സീനാണ് അല്ലേ? അപ്പൊ നമ്മുടെ സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വെറുതെ സ്കൂളിലൊക്കെ പോയി ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളത്. പക്ഷെ അതൊക്കെ വെറുതെ ഒരു തോന്നലാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ലഹരി അല്ലെങ്കിൽ കഞ്ചാവ്, ഈ ലഹരി വസ്തുവിനൊന്നും മുഖം അത്ര രസകരമല്ല. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുണ്ട്. തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സിന് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

0: മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഏതായി പിറന്നേ കോടി പറന്നേ തേരയിഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ടേ

സോ വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന. ഇന്നത്തെ സമൂഹത്തിൽ സ്കൂൾ കുട്ടികൾക്കിടയിലും മയക്കുമരുന്ന് ഉപയോഗം ഒരു ഗുരുതര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൗതുകം, കൂട്ടുകാരുടെ സമ്മർദ്ദം, സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ പഠന നേട്ടം കുറയുന്നതായിരിക്കാം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബ ബന്ധങ്ങളിൽ തകരാം, ഭാവിയിൽ അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ അവസരങ്ങളിലും എല്ലാം ഇത് ബാധിച്ചേക്കാം. ഇതിനെല്ലാം ഉള്ള പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുമായിട്ട് തുറന്ന് ആശയവിനിമയം നടത്തുക, ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനായി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ കായിക, കല, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അവരെ പങ്കെടുപ്പിക്കുക, ആവശ്യമായാൽ കൗൺസിലറുടെയോ മനഃശാസ്ത്ര വിദഗ്ധരുടെയോ സഹായം തേടുക. സോ തിരിച്ചു വരാം ബ്യൂട്ടിഫുള്ളായ സോങ്സ് കേട്ടതിന് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന. ലഹരി ആദ്യം ചെറിയൊരു കൗതുകമായോ വിനോദമായോ തോന്നാം, എന്നാൽ അത് പതിയെ വ്യക്തിയുടെ ചിന്തകളെയും ജീവിതശൈലിയെയും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. ഒരു നിമിഷത്തെ സന്തോഷത്തിനായി തുടങ്ങുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. ലഹരി ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദോഷകരമാണ്. ഹൃദയരോഗം, കരൾ, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളെയെല്ലാം ബാധിക്കുന്നതിനൊപ്പം വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളും കാരണമാകാം. ലഹരിക്ക് അടിമപ്പെടുമ്പോൾ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം. വിശ്വാസക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബാന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇതൊന്നും ചിന്തിക്കാതെയാണ് നാം ലഹരി എന്ന മഹാവിപത്തിലേക്ക് ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നാം കാലെടുത്ത് വെക്കുന്നത്. അതിനാൽ ഇന്നൊരു തീരുമാനം എടുക്കാം. ലഹരിയോട് നോ പറയാം, ജീവിതത്തോട് യെസ് പറയാം. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിനം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ കാർ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ അതിൽ കയറുമോ? ഇല്ലല്ലോ. പക്ഷെ പലരും ലഹരിയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ അവസാന സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയാറില്ല. ഒരു കൗതുകം, ഒരു പരീക്ഷണം, ഒരു ഒരിക്കൽ മാത്രം, ഒരിക്കൽ മാത്രം എന്ന് തുടങ്ങുന്ന പല കാര്യങ്ങളും ജീവിതം മാറ്റാറുണ്ട്. ഇപ്പോഴത്തെ ഈ ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ലൈഫ് ലോങ് കിട്ടാൻ പോകുന്ന സന്തോഷം തന്നെ നമ്മൾ ഒരിക്കലും ഇല്ലാതാക്കരുത്. സ്റ്റേ ട്യൂൺഡ്, മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവിന.

സോ വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന്. ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ എപ്പോഴും പറയുന്ന ഒരു റീസൺ ആണ് അവരുടെ സ്ട്രെസ് ആയിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളായിരിക്കും അവരെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളത്. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണാൻ പറ്റും. അവരൊക്കെ ലഹരിയുടെ പിന്നാലെ പോകാതെ അവരുടെ പാഷൻ എന്ന ലഹരിയുടെ പിന്നാലെ പോയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ പാഷനോട് യെസ് പറയുക, ഡ്രഗ്സിനോട് നോ പറയുക. സോ നിങ്ങൾക്കും ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഒരു നല്ല റോൾ മോഡൽ ആവാൻ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവീന. ലഹരിയിൽ നിന്ന് മോചിതനാകുക അസാധ്യമല്ല. കുടുംബത്തിന്റെ പിന്തുണയും സുഹൃത്തുക്കളുടെ പ്രോത്സാഹനവും ശരിയായ ചികിത്സയും ലഭിക്കുമ്പോൾ ഒരാൾക്ക് പുതിയ പ്രതീക്ഷകളോടെ ജീവിതം പുനരാരംഭിക്കാൻ കഴിയും. ലഹരിയെ ഇല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിജയം. ജീവിതം മനോഹരമാണ്, സ്വപ്നങ്ങൾ വിലപ്പെട്ടതാണ്. ലഹരിയല്ല, ലക്ഷ്യങ്ങളാകട്ടെ നമ്മുടെ കൂട്ടുകാരൻ. ആരോഗ്യകരമായ ഒരു നാളേക്കായി ലഹരിയോട് നമുക്ക് ഒരുമിച്ച് ഇല്ല എന്ന് പറയാം. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സോങ്സിന് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവീന.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന. അപ്പൊ നമ്മുടെ ഇന്നത്തെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.
1: നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്?
2: അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്.
1: ലവ് സ്റ്റോറിയാ?
2: അതെ, എനിക്കൊരു അമ്മാവിന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവിന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി.
3: ഒരു തവരെല്ലോരിടിച്ച് മരിച്ച്.
2: എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവിന്റെ വീട്ടിൽ കുറച്ച് ഉണക്ക മീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു.
0: എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090. ഐ റിപ്പീറ്റ്, 9072879090 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരങ്ങളും അതോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കുറച്ച് നല്ല പാട്ടുകൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലെവിന.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവീന. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് അല്ലേ. ഇപ്പോഴാണ് ഞാൻ ആക്ച്വലി അത് മനസ്സിലാക്കുന്നത്, കാരണം നിങ്ങളോട് സംസാരിച്ചിരുന്ന സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. സോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളോട് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. സോ എൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യമാണ്, നമുക്ക് ലഹരിയാവാം, പക്ഷെ അത് വായനയോടും എഴുത്തിനോടും അക്ഷരങ്ങളോടും കൂടി ആയിരിക്കണം. സോ മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ RJ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സി യു. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ ലവീന.

My Radio 90 FM. கேட்டறிஞ்சு கூட்டுக்கூடா.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: Don't.